0: gën naa la li paase yépp. Kon yàlla daal wal ghafuru rahim wal ghafaru wa ghafiru yépp la boon, rahmanu rahim aji jëgg laa koon, aji jëggali, aji baalaa koon, aji moom yàlla baalekat ay bakkaar, raafkat ay bakkaar moom suñu boroom. Ghafar aji jëgg laa koon, ghafur aji jëggali, ghafiru jëggali kat. Yépp turam yi ñëw na ci alquran, yépp ghafurun ghafarun ghafirun rahmanur rahim. Ku bëgg xeetu yent yàlla Muhammad la moom yàlla suñu borom bi tabaraka taala. Moom yàlla ku bari yéen ma ne ci ñun la. Kon yàlla na yàlla may ñu dégg ak topp, ñu ñaanal ñépp mbooleem kuy déglu waxtaanu fajar, yàlla na yàlla sàmmala, yàlla na yàlla faj say soxla, faj say aaju, yàlla na nga xëy, yàlla ubbi su mbooleem buntu xéewal yépp, nga feebar yàlla na la yàlla saafara, nga ñàkk yàlla na la yàlla oomal, looy jàmbat yàlla na ko yàlla dindi, bu dee soxla yàlla na ko yàlla faj, bu dee jàngoro yàlla na ko yàlla saafara. Yàlla may ñu xëy ci jàmm ak salaam, yàlla teg ñu ci yoonu siraat al mustaqim. Ñu ngi ziaru auditeurs yi ñuy déglu fune ci aduna bi, di leen ñaanal teddaa ngay aduna ak alaxira, yàlla na leen ko yàlla defal, yàlla xam seen soxla, yàlla na ko yàlla saafara, yàlla faj seen jàngaro. Ki nekkoon ci machine yi ba ngeen mën ñoo dégg di pafaal, seen mbokk Oustaz Diop Kayel moo doon waxtaan ak yéen ci seen waxtaanu fajar tey. Lépp lu ci rafet ci yàlla la, lépp lu ci nekk ay njuumte ci kiy wax la nit moom yàlla moo ko mooñaale njuumte. Kon wassalaamu aleykum wa rahmatullahi taala wa barakaatu.
1: Billahi minash shaytaanir rajiim. Bismillahir rahmaanir rahiim.